0: ഓസ്ട്രേലിയാവതുള്ള പിരിനമിന് ഇഹലമ രാജ്യ ഗൗരവ സമ്മാന ലേസ സെലക്കിനെ ദ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ നധോത് ഓസ്ട്രേലിയാനു വിധാനയെ സമ്മാനയായി സാമ്പ്രദായിക ലെസ് ഓസ്ട്രേലിയ ജാതിക ദിനേദീത് ബ്രിത്താന്യ കിരീറ്റയെ ജന്മദിനേദീത് മെമ ഗൗരവ സമ്മാന പുതുക്കിരീമ് സിതുകർണവ ഏ അനുവ് ജുനി മാസേ ദിവന് സന്തുതാ ദിനട്ടയതിന് രാജുക്കെ ജന്മദിന സമരുമട്ട സമകാമീവ് അഗ്രാണ്ടുകാരവറിയ വിസിൻ മെവര് ഓസ്ട്രേലിയാനു വിധാനെ ഗൗരവ സമ്മാന ലൈസ്തുവ് പ്രകാശിട്ട പത്കരുണ ഏ അനുവ സിവിൽ സഹ ആരക്ഷക ദ്യാൻക്ഷേമ നിയോജനയെ കരന് ഓസ്ട്രേലിയാനു അന്നവസ്യ ഹത്തലിസ് നവദനെക് സിയ ഉർത്തിയ ഹാ സമാജ ജീവിതയെ തുല സിതുക്കല് അനഭിഭവനീയ സേവയെ സഹ രട്ടവെനുവൻ ലബാദുൻ കീർത്തിയ അഗേമീൻ മെവര് ഗൗരവാദരയേട്ട പത്തുണ മെവര് പിരിനെമുനു സമ്മാനാത്തര് ശ്രീലങ്കയ്ക്ക് പശുബിമക് സഹിത കീർത്തിമത് വിദ്വത്തുൻ തിദനിക് എത്തുലാത്വനുവ ഏ അനുവ തൃതീക്ക് അധ്യാപനീയ ജാത്യാന്തര വിനന്താമ സഹ സംവർദ്ധൻ ആർത്ഥിക വിദ്യാവ വിനുവൻ കല് അദ്വിതീയ സേവയ വിനുവൻ ഓസ്ട്രേലിയാനു ജാതിക വിശ്വവിദ്യാലയ ക്രോഫോർഡ് മഹജന പ്രതിപത്തി പാസലെ ആർത്ഥിക വിദ്യാവ പിലിമന്ത് സമ്മാനിത് മഹാചാര്യ പ്രേമചന്ദ്ര അതുകോർല മഹതാവിത് ഓസ്ട്രേലിയാനു വിധാനയെ സാമാജിക സമ്മാനിയ പിരിനെമുണ മേ എസ് പി എസ് സിംഗല സേവയ സമകിൻ അദഹസ്തക്കു മഹാചാര്യ പ്രേമചന്ദ്ര അതുകോർല
1: മറ്റ ഹിതേന വിധിയായിട്ട് മകെ കൺട്രിബ്യൂഷൻ തമായി മമ ന്യായ പെട്ട് പതനം കരകത്ത മമ പ്രായോഗിക ആർത്തി വിദ്യാച്ചി മങ് ലോകേ ആർത്തിക തത്യൻ പിലിബന്ധ വിനസ്കം സഹ ഏകൈക രട്ടോല ആർത്തിക പ്രതിപത്തി ഹദാർല ഈ മത തമായി മകേ ദായകത്വ ആർത്തിക വിദ്യാവട്ട് കരളത്തിയെന്നെ മാ വെടക്കരളത്തിന് അടുതീൻ റട്ടവള്ളുവല് ആർത്തിക സംവർദ്ധന പ്രതിപത്തി ഹദനെഗന് ലങ്കാവ ബേസ് കറിയുന്ന തമായി മം മൂലിക വാശയം മേ അധ്യയനം കറേ പഹുകി ദശക ദിക്കത്തുള്ള മകേ പ്രധാനം കൺട്രിബ്യൂഷൻ വിധിയായിട്ട് പുജ്ജലിയോ സലകണ്ണി ഗോളിയ നിഷ്പാദന ജാളയ പിലിബന്ത് മാ കരളത്തിയന് പരേശന് പഹുകി അവർത്തു ഹത്തര പഹയ വെടക്കരളത്തിന് ലോക ആർത്തിക അർബുദകന് നയ അർബുദ വിശേഷം ലങ്കാട്ട് വെച്ച് പ്രശ്ന സംബന്ധ കറക നമ്മ അധ്യയനം കീപ്പി അക്കരളത്തിന് പഹുകേ ദിവസം ഒക്കെ സമറൈസ് കറോ മേത്തതി മകേ മൂലിക ദായകത്വത്തിന് ഗോളിയ നിഷ്പാദന ജാള പിലിബന്ത് അധ്യയന കറന്നായി അണിക്കത്തി നയ അർബുദകന് കരണ അധ്യയനം സംബന്ധി ക്ഷേത്ര ദിക്ക്
0: സിഡ്നിഹി റോയൽ നോർത്ത് ഷോ മഹാരോഹലി സായനിക പ്രതിശക്തി വിദ്യാവ സഹ അസാത്മികത അംശേ സമാരംഭക ഹാ വത്മൻ അധ്യക്ഷവരാവന് മഹാചാര്യ സുരാൻ പ്രണാന്ത് മഹതാവിത് ഓസ്ട്രേലിയാനു വിധാനേ പതക്കം സമ്മാനേ പിരിനമുണ അസാത്മികത സ്വയം പ്രതിശക്തികരണ് പ്രതിശക്തി ഊനത സഹ രോഗ വിനിശ്ചയക്കിരീമേ പ്രതിശക്തി വ്യാധി വിദ്യാവ പിലിബന്ത് വിശേഷജ്ഞതാവ്യക് സഹിത് മഹാചാര്യ സുരാൻ പ്രണാന്ത് മഹത സായനിക പ്രതിശക്തി വിദ്യാവ മകിൻ സൗഖ്യശേഷ്ട സിതുക്കല് അനഭിഭവനീയ സേവയെ അകയമീൻ മെമ സമ്മാനയ പുതകര തിബനവ മീറ്റാമത്തരവ് ഓസ്ട്രേലിയാവെ സിവിൽ സേവയെ നിരത്ത രാജ്യ നിലധാരിൻ അകയക്കരമീൻ പിരിനാമന് ഓസ്ട്രേലിയാനു വിധാനയെ മഹാജന സേവാ പതക്കം സമ്മാനെ ഹിമിക്കര ഗനീമട്ട് ആചാര്യ രഞ്ജിത് സുവസിംഗ് മഹത സമത്തുന ഒഹു കൃഷിക്കാർമ ദീവര സഹ വനസമ്പത് ഡിപ്പാർട്ട്മെന്റുവെ വെടബാലിന് അധ്യക്ഷവരേ ക്ലിസ് കീർത്തിമത് സേവാ ഇതിഹാസയാക് സഹിത് സിവിൽ നിലധാരിയേക് ഷാക്ക് ജൈവ വിവിധത്വയെ സഹ ഓസ്ട്രേലിയാവെ ഷാക്ക് സൗഖ്യ നിരീക്ഷണയെ സദാ സിതുക്കല് വിശിഷ്ട മഹജന സേവയവിൻവിൻ ഒഹു മെമ സമ്മാനയെ സദാ നിർദ്ദേശവീ തിബിനവ മേ എസ് പി എസ് സിംഗല സേവയെ സമകിൻ അധാസ്തക്കു ആചാര്യ രഞ്ജിത് സുബസിംഹ
2: ബയോസെക്യൂരിറ്റി സെക്ഷനൊക്കെ പ്രധാന വശയം പിബാലിംഗ് എക്സോട്ടിക് പെസ്റ്റ് ആൻഡ് പ്ലാന്റ് പെസ്റ്റ് ആൻഡ് ഡിസീസസ് എന്നത് ഓസ്ട്രേലിയാവിൻ හරි අමාරුයි වඩු ගේන්න කියලා කියන්නේ මොකද අපේ දෙපාර්තමේන්තුව නිසා. ඒ කියන්නේ මොකක් හරි ගේනකොට අතනින් අල්ලලා ඒක විසිකනවා. ඒකට හේතු තියෙනවා. ඒ හේතු ඔක්කොම අපි තමයි ඒ සයන්ටිස්ට්ලා වශයෙන් ඇනලයිස් කරන්නේ. ඒ වුණාට සමහර ස්කුමි නොදනුවත්ම ඒවට ඇතුල් වෙනවා. එතකොට තමයි අපි ඔය ඒ බෝඩ් ඒරියාස් වල සර්වේලන්ස් රෙජිම් එකක් තියෙනවා. ලොකු සර්වේලන්ස් දැන් තමයි දාලා තියෙන්නේ. ඒර්ලි ඩිටෙක්ෂන් කියලා තමයි කියන්නේ. ඉතින් ওই වගේ ප්‍රෝග්‍රෑම් තිබුණේ නැහැ ඉස්සෙල්ලා. ඉතින් මම තමයි ඉස්සනල් ප්‍රෝග්‍රෑම්ස් තුනක් හතරක් මම මේ ඔස්ට්‍රේලියාට හඳුන්වා දුන්නා දැන් ඒව හොඳට ෆන්ක්ෂන් වෙනවා ඒවෙන් ගොඩාක් පෙස් ඩිටෙක්ට් වෙනවා අවුරුද්දකට ඒ ඩිටෙක්ෂන් වලින් අපිට පුළුවන් වුණා ඒගොල්ලෝ එවෙලෙම මිටිගේට් කරලා ඉරඩිකේට් කරන්න එවෙලෙම ඒක නිසා ඒ භයානක පෙස්ලා ප්‍රුමියෝ ඔස්ට්‍රේලියාට එන එක වැළකුණා මම නැෂනල් සර්වලන්ස් සිිස්ටම් හතරක් දැන් ස්ටබ්ලිස් කරලා තියෙන මුළු ඔස්ට්‍රලයාටම. එකක් තමයි ෆොරස්ටවට, අනිත්්‍යක සිට්‍රස්වට, අනිත්්‍යක සාමාන්‍යෙන් අනිත්‍යවට, ඊට පස්සේ මෙන්න හිච්චායික පෙස් කියලා ළඟදි එකක් ස්ටබ්ලිස් කරා. ඒක නිසා තමයි මාව ඇගීමට පත් කරලා තියෙන්නේ. මම දන්නේ නැතුව තමයි මේක උනේ. මම දන්නව නම් එපයි කියනවා. එනකම්ම දන්නේ නැහැ අවෝඩ් එක.
0: මෙවර සමස්ත සම්මාන අතරින් සිවිල් අංශයේ නියෝජනය කරමින් ඔස්ට්‍රේලියානු විධානයේ ගමන්කරු Companion of the Order of Australia AC සම්මානයෙන් පස් දෙනෙකුත්, ඔස්ට්‍රේලියානු විධානයේ නිලධාරි Officer of the Order of Australia AO සම්මානයෙන් සිවිල් පුද්ගලයන් 40 දෙනෙක් සහ ආරක්ෂක අංශබල 30 දෙනෙකුත්, ඔස්ට්‍රේලියානු විධානයේ සාමාජික Member of the Order of Australia AM සම්මානයෙන් සිවිල් පුද්ගලයන් 183 දෙනෙකු සහ ආරක්ෂක අංශ සාමාජිකයන් 11 දෙනෙකුත්, ඔස්ට්‍රේලියානු විධානයේ පදක්කම Medal of the Order of Australia OAM සම්මානය සිවිල් පුද්ගලයන් 475 දෙනෙකුට සහ ආරක්ෂක අංශ සාමාජිකයන් 20 දෙනෙකුට පිරිනැමුණා. මීට අමතරව රාජ්‍ය සේවා පදක්කම් 48ක් ඇතුළත්ව රාජ්‍ය සේවා ඇගයීම් 149 දෙනෙකුටත්, කුසලතා ඇගයීම් 63 දෙනෙකුටත් මෙවර පිරිනැමුණා. මෙම සම්මාන සඳහා ඔස්ට්‍රේලියානු ජනතාවට මෙන්ම වගකිව යුතු සංවිධාන සහ ආයතනවලින් නම් යෝජනා කළ හැකි. අනතුරුව ඒ නම් ඔස්ට්‍රේලියානු විධානය සඳහා වූ ස්වාධීන කවුන්සලය විසින් ඇගයීමට ලක්කර අග්‍රාණ්ඩුකාරවරයා වෙත අවසන් නිර්දේශය ලබා දෙනවා. සම්මාන පිරිනැමීම වෙනුවෙන් මාධ්‍ය වෙත නිවේදනයක් නිකුත් කරමින් ඔස්ට්‍රේලියානු අග්‍රාණ්ඩුකාරවරිය සඳහන් කළේ, පසුගිය වසර 50 තුළ මෙම සම්මානවලට පාත්‍ර වූවන් ඔස්ට්‍රේලියානු ප්‍රජාව වෙත රාජ්‍ය සේවය, කර්මාන්ත, ශාස්ත්‍රීය, විද්‍යා, කලාව සහ ක්‍රීඩා යන ශිෂ්ට ඔස්සේ ඉටු කළ විවිධ සේවා සහ රටට අත්කර දුන් ජයග්‍රහණ හා ඒ සියල්ලන්ගේ අප්‍රතිහත කැපවීමෙන් අපගේ ජාතිය හැඩගැස්වීමට මනස උපකාරී වී ඇති බවයි. මේ වාර්තාව SBS සිංහල වෙනුවෙන් සම්පාදනය කළේ කස්සප සෙනරත්. අපගේ අනෙකුත් වැඩසටහන් වලට සවන් දීමට SBS සිංහල පොඩ්කාස්ට් වෙත පිවිසෙන්න. වැඩිදුර තොරතුරු සඳහා www.sbs.com.au/sinhala අපගේ වෙබ් අඩවියට පිවිසෙන්න.
3: ඔබ SBS සිංහල ගුවන්විදුලිය සමකෙන්.
4: දැන් වෙලාව 11:47. ඔබ SBS සිංහල සජීවී වැඩසටහන සමකින්.